0: is preparing a Kerala fish curry for his guests. The secret to its distinct, fragrant taste? The unique blend of local spices. Home cooking in Kerala is just as aromatic. Jessie Kurian is very strict about the spices she uses in her kitchen.
1: Spices are natural spices.
0: As people become more mindful of what goes on their plates, they are turning towards authentic local ingredients. But increasingly, farmers are growing commercial spice varieties, sidelining the traditional ones that define Kerala's rich flavors.
2: Indigenous ones are having high content of aromatic and the volatile oil. Commercial varieties, once we are doing like that, once we are applying commercial practices, large scale production will lead to reduction in the chemical content.
0: Welcome to Idukki, also known as Kerala Spice Garden. Farmers have been growing cardamom, pepper and nutmeg here for decades. But many now grow commercial varieties.
3: Marketing തന്നെയാണ് അവർ ആദ്യമായിട്ട് മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് മാത്രം ഇത് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസിൽ ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ലാഭകരമല്ല നിലവിലുള്ള കൊമേഴ്ഷ്യൽ ആൾക്കാരുമായിട്ട് മത്സരിക്കാനുള്ള ഇതൊന്നും നമുക്ക് ഇതിങ്ങനെ കിട്ടത്തില്ല
0: But things have started to change for spice farmers like Rosamma. In 2019, Bhavish Savaria and Annu Sunny founded Gramia, a social enterprise connecting farmers directly with consumers who value indigenous spices and natural farming methods. Today, Gramia works with around 100 farmers. Annu and Bhavish visit each farm throughout the growing season, offering support and learning firsthand how each farmer tends to their land. It's about building trust and understanding what's really behind every spice.
4: It actually helps us to understand what is the potential crop that is going to be there and how can we actually market it out also.
0: In Kerala, changing rainfall patterns and rising temperatures due to climate change are making growing conditions increasingly unpredictable. Commercial plants often struggle to cope, but many traditional varieties hold up well. And some, like traditional indigenous pepper, show remarkable resilience in recent harvests.
5: Nadan variety alka pradhaadhisheshi koodala chedi ma athil ulpadanam velavu ichira koravunda nalum idina chediki kedilla chemical kodukanda jaivalathe thanne jaivalam maatram koduthaamadi.
0: The benefits of traditional indigenous spices farmed naturally are not only financial.
3: അതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇച്ചിരി കൂടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടികളാണ് ഈ കെമിക്കൽ അടിച്ച സ്ഥലത്തോടെ നടക്കുക അല്ലെങ്കിൽ അതിലുള്ള വേറെ എന്തെങ്കിലും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള അതിൽ നിന്ന് പറിക്കാൻ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ട്
0: For nutmeg farmer Vince Vargas, Gramia has opened a new, profitable market and a more dependable way to sell his produce.
5: അല്ല അവര് വരുമ്പോൾ നമുക്ക് വില കൂടുതൽ തരുന്നുണ്ടല്ലോ അത് അത് തന്നെ ഒരു ഒരു എത്രയാ ഒരു 10% കൂടുതൽ വില അവർ കൂടുതൽ തരും പിന്നെ നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കേണ്ട വീട്ടിൽ തന്നെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും പിന്നെ സാമ്പത്തിക ഇടപാടെല്ലാം
0: A significant share of the spices is exported to other countries, including France, Switzerland, and the Netherlands. But Gramia also sells the products to consumers in India. While there are farmers who grow both commercial and traditional indigenous varieties in different patches of land, the prices that Gramia offers are helping some reconsider a larger shift.
6: What has happened is because we ensured them a market for it, which is profitable. Now, if they have to shift, they might consider indigenous varieties as a replant instead of again putting back a hybrid one.
0: To do so, reviving soil health is crucial.
2: Keep the land free for 1 year, that everything will grow. After doing the

0: Kerala spices are legendary.
1: Indigenous ones are having high content of aromatic and volatile oil.
0: But for years, mass production dampened their taste and aroma. Some growers now want to return to the old ways. And a social enterprise has launched a marketing campaign to help. But will it really bring the old taste back?
2: Eco India. Next.
3: This is DW News Live.
4: What's new? We'll tell you.
5: We are happy. We are happy that we are back home.
4: What's the story? We have it.
6: Getting a visa is more difficult than finding gold, really.
4: What's it to you?
7: They have dreams for here and beyond for their future.
4: In-depth stories and issues that are being discussed across the continent. DW News Africa. In 60 minutes. Currently, more than 100 million people worldwide are fleeing, more than ever before. Find out about Bailey's story. Info Migrants. Reliable news for migrants, wherever they may be.
8: Chilies, 300 rupees. Also chilies, over 1,000 rupees. Why on earth is there such a dramatic price difference? The cumin smells so good. And now I'm hungry. Varieties of the same spice can command really different prices because of the distinct flavors and aromas. And to those who can tell, it makes a huge difference. And it is this demand that can actually help keep indigenous varieties alive.
9: ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന നമ്മളെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഏലക്ക ഈ പറയുന്ന പട്ട ചാട്ട്സീഡ് അതുകൊണ്ട് തന്നെ രണ്ട് കുരുമുളക്
10: Chef Jeren George is preparing a Kerala fish curry for his guests. The secret to its distinct, fragrant taste? The unique blend of local spices. Home cooking in Kerala is just as aromatic. Jessie Kurian is very strict about the spices she uses in her kitchen.
11: സ്പൈസസ് വാങ്ങിക്കുമ്പോഴേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സ്പൈസസ് നോക്കി വാങ്ങിച്ചിട്ട് അത് തന്നെ പൊടിച്ച് വറുത്ത് പൊടിച്ചെടുത്ത് കറിക്കൊക്കെ ചേർക്കുന്നത്
10: As people become more mindful of what goes on their plates, they are turning towards authentic local ingredients. But increasingly, farmers are growing commercial spice varieties, sidelining the traditional ones that define Kerala's rich flavors.
1: Indigenous ones are having high content of aromatic and volatile oil. Commercial varieties, once we are doing like that, once we are applying commercial practices, large-scale production will lead to reduction in the chemical content.
10: Welcome to Idukki. Also known as Kerala Spice Garden. Farmers have been growing cardamom, pepper, and nutmeg here for decades. But many now grow commercial varieties.
12: Marketing എന്നാണ് അവർ ആദ്യമായിട്ട് മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് മാത്രം ഇത് ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസിൽ ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ലാഭകരമല്ല നിലവിലുള്ള കൊമേഴ്ഷ്യൽ ആൾക്കാരുമായിട്ട് മത്സരിക്കാനുള്ള ഇതൊന്നും നമുക്ക് ഇതിങ്ങനെ കിട്ടത്തില്ല
10: But things have started to change for spice farmers like Rosamma. In 2019, Bhavish Savaria and Annu Sunny founded Gramia, a social enterprise connecting farmers directly with consumers who value indigenous spices and natural farming methods. Today, Gramia works with around 100 farmers. Annu and Bhavish visit each farm throughout the growing season, offering support and learning firsthand how each farmer tends to their land. It's about building trust and understanding what's really behind every spice.
12: It actually helps us to understand what is the potential crop that is going to be there and how can we actually market it out also.
10: In Kerala, changing rainfall patterns and rising temperatures due to climate change are making growing conditions increasingly unpredictable. Commercial plants often struggle to cope, but many traditional varieties hold up well. And some, like traditional indigenous pepper, show remarkable resilience in recent harvests.
13: നാടൻ വെറൈറ്റികൾക്ക് പ്രതിരോധശേഷി കൂടുതലാ ചെടി ഉൽപാദനം വിളവ് ഇച്ചിരി കുറവുണ്ട് എന്നാലും ഇതിന് ചെടിക്ക് കേടില്ല കെമിക്കൽ കൊടുക്കണ്ട ജൈവവളത്തെ തന്നെ ജൈവവളം മാത്രം കൊടുത്താൽ മതി.
10: The benefits of traditional indigenous spices farmed naturally are not only financial.
12: അതൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇച്ചിരി കൂടെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലാൻഡിൽ ജീവിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പേടികളാണ് ഈ കെമിക്കൽ അടിച്ച സ്ഥലത്തോടെ നടക്കുക അല്ലെങ്കിൽ അതിലുള്ള വേറെ എന്തെങ്കിലും നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള അതിൽ നിന്ന് പറിക്കാൻ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസും കിട്ടിയിട്ടുണ്ട്.
10: For nutmeg farmer Bins Vargas, Gramya has opened a new profitable market and a more dependable way to sell his produce.
13: Alla avaru varumbol namakku vela kududale therunnallo adu adu thanne oru oru ethra oru 10% koodulla vela avaru kududale therum pinne namakku kadai konda kodukkanda veetil thanne vannu collect cheyidondu povu pinne saambathiyada vaada ella.
10: A significant share of the spices is exported to other countries including France, Switzerland and the Netherlands, but Gramya also sells the products to consumers in India. While there are farmers who grow both commercial and traditional indigenous varieties in different patches of land, the prices that Gramya offers are helping some reconsider a larger shift.
14: What has happened is because we ensured them a market for it, which is profitable. Now, if they have to shift